ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവനാഗി ശിവന പൂജിസോ മനവേ, ശിവനാഗി ശിവന പൂജിസോ മനവേ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവ ശിവ ശിവ ശിവ ശിവ ശിവ എന്തൊമ്മെ, ശിവനാഗി ശിവന പൂജിസോ മനവേ, ശിവനാഗി